അവരെ നോറോയ് പാനിക പെനിക തുവത്തൈ നനുന്ന മോസ്തുവ കന്നി ഒതിരാറു അം കാവ കൈണ്ടരിക്കും അംഡ ഇരൈ കിതോം തപ നിമ്മകുരി കൊത്തയ്യ അയപെരത്തി വിത്തിപ്പിക്കി ഹരിസഗിതുവി നറന്ന പാറ പാറ തൈസ് ഇകൊറകൊറ എയ് മൈസിന്റെ മകുരി നിപ്പകപുരൻ ചോന്നാപെ ഇകാണ്ടിക്ക് അന്നി ഇപുകെ നെസിന പൊന്റിയ ഇൻറൗ നര പാറ തൈസ് ഓ ഐറ സെമങ്ങപ്പുൻ കറായ പതിയോനി കമ്മെറകി ഓത കൈരിപ്പയരേരികിരക്കി മെരനയ്യ ഓമെത്ത ഇമെരനയ്യ കാറു മെനസിയ ഇമെരനയ്യ താങ്ങ ഇമെരനയ്യ രേസ് മെകതിയെ കാക്കോക്കുറു യൂതപനിയ കിറന്നാപ്പ യൂനി കാങ്ങാങ്ങ കാക്കോക്കുറു ഇമെരനയ്യ തിപ്പോത്തന്നോമെത്ത ഇപ്പൊനിങ്ങി അങ്ങിയ ഓമെത്ത അപ്പൻ റോത്തകിൻ തെമ്മെറകി മെ അപ്പൻ കാന്തനിങ്ങനപ്പ വന്തുക്കിൻ തെത്തൈ ഓയനരെ കീരൌയ തിരൗനി കോവ മേപനിങ്ങ എനപ്പി ഓമെത്തനി കപ്പനി ആങ്ങനകി തെമ്മനിയറവത്ത ഇക്കപ്പുറാക്കി പോയെന്ന എമ്മ കുരി അയ്യരിരി അമ്മന്തി തമേരുവ മെയ്യ തൗത്തിയ കരങ്ങിൻ തമേരുവനപ്പ മെസ്സുപൊന്തി മെത്തുവനപ്പൻ കായത്തര മെ കാങ്ങാങ്ങ മെരനറൻ തത്തപ്പമെ നീരനകോ നീരുകരക്ക് മെച്ചെറുനി കക്കുറുവാക്കി ചെഹൈരിപ്പേയ് അക്കിയൊരു മേക്ക് നയ്യറോറ തിപ്പകന്തൻ ഓ അക്കിയന്തേ കക്കപ്പറപ്പുരി ഓ ആ ഞെറന്തീന് കാങ്ങാങ്ങന്നറോന്നാപ്പയ്യോ എമ്മന്തി പൂപ്പുറ മയ്യറി യേസു എറക്കുന്ന കോന്തിയപ്പനവത്തത്തിറോയ് ഓനൂറി ഓനി കാങ്ങാങ്ങ കാക്കോക്കുറോയ് കൈ മെരനൻ തിമെന്ന മെത്തിമെന്ന മെയ്മായി നനക്കൊണ്ടെ ഇരോടത്തിറ ഉയക്കുറോയ് ഓമെന്റെ ഇരോടത്തി തങ്ങിറയാക്കിയസ്തനകൊയനസിറ കായ്നപ്പെറ കായ്ണ്ടരിക്കിറ നീ കൊത്തകി മെമെത്താക്കിയ കൊക്കോക്കുറോറേസ് മെറ കതീ മെങ്ങയ്യ ഹാസ്പൻ തങ്ങിരിയ ബസ്നനമേക്കി നമ്മുവത്തിയാക്കിൻ തങ്ങിറാഞ്ഞനക്കൊയ്ര മെയ്റോൻ തിമെന്ന ഓ ആഞ്ഞ പുക്കിൻ റൊക്കൊൻ യേസു ക്രിസ്തോവരെ എക്കറോയ് പയ്യന കോത്തന തങ്ങിര നക്കൊയ്ര ഇരുവപേന പുസ്മായിര അനക പറയറപുരി മെന്നറ കായിരുവാനകു പസാങ്ങനി കായസി പോവാക്കി നനൻ തിരൗനി പോവ മേത്തി സഹരിക്കീര എവർ കൊണോറിയ സിപുൻ കൊണാന പെനി മേക്കായി നനൻ തിരൗമെ ആമെത്ത ഇനനൊനി മേവുറ മയ്യരൻ തിപൊങ്ങേയ് ആ കൗകനനും ആ പുസിയ യേസു പേനക പറയമ്പുരി മെന്നം കായിരുവാനകു ആനു പൈന നനും നികത്തുവപ്പും ഞെരു പേന കൊണാനി മോന പിതാക്കിന് മേവും പയ്യാങ്ങനി കൊണാൻ ടെക്കെ തിരൗനി പോവ മേ മൂസ്തു ആ ആമെത്തന കൊയ് നനൊനു മേവും യമുയ്യ ഇന്റെ മിനിസ്റ്റേ